0: ഈ മീഡിയ ഷൂട്ടിംഗ് ഷട്ടേഴ്സ് മലൈ ട്രാക്ക് ഷൂട്ട് ചെയ്യൂ
1: മലൈ ട്രാക്ക്
2: മലൈ പനി സൂട്ട്
3: അൻ മലൈ